പരമാർത്ഥദായിനി ഭക്തിരേവ ഭവരോഗനാശിനി ഭക്തിരേവ പരവേദന പ്രദാ